നേരം 9:25:48 ആകാശവാണി ഇന്നത്തെ അരങ്ങിസയിൽ എസ് മാതംഗി അവരുടെ പാട്ട് കേട്ടുകൊണ്ടിരിക്കും. എസ് സുബശ്രീ അവർ വയലിൻ, കെ പി അനിൽകുമാർ അവർ മൃദംഗം. നികഴ്ചിയിലടുത്ത് അക്ഷയലിംഗ വിഭു, മുത്തുസ്വാമി ദീക്ഷിതർ കൃതി, രാഗം ശങ്കരാഭരണം, മിശ്ര ചാപ്പുതാളം.

അടുത്ത് പ്രണതോസ്മി ദേവം, മൈസൂർ വാസുദേവാചാർ കീർത്തനൈ, നാട്ടെ രാഗം, ആദിതാളം.